സച്ചുഖണ്ഡം ശ്രീ ഹർമന്ദർ സാഹിബ് ജീവിക്കാൻ തന്ന തന്ന സത്ഗുരു ശ്രീ ഗുരു ഗ്രന്ഥ സാഹിബ് ജിയോ മഹാരാജ ആപ ജീ ദേ ഹജൂര ശബദ ചൗക്കി ആസാദി വാര ദേ ഭോഗ ജീ കീ അർദാസ് ഭുല ചുക മുആഫ് കർണീ സിഖ പഠദേ സുണദേ ਸਰਬਤ ਲਾਹੇ ਬੰਦ ਹੋਵਨ ਨਾਨਕ ਨਾਮ ਚੜ੍ਹਦੀ ਕਲਾ ਤੇਰੇ ਭਾਣੇ ਸਰਬਤ ਦਾ ਭਲਾ ਵਾਹਿਗੁਰੂ ਜੀ ਕਾ ਖਾਲਸਾ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ।